0: Vibe FM 104.6. Hey, we're all vibe. Kalakan Recharge.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. അങ്ങനെ കലക്കനായിട്ട് ഒരു തിങ്കളാഴ്ച നമ്മൾ ഇങ്ങനെ തുടങ്ങാൻ പോവാണ്. കലക്കൻ റീചാർജിന്റെ ടൈം ആണ്. കൂടെ ഞാൻ ടാനിയ. ദിസ് ഇസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി വൈബാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ രാവിലെ തണുത്ത് വരച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ. യെസ്, നമ്മുടെ വിന്റർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തണുത്ത മോർണിംഗിലേക്കാണല്ലേ നമ്മൾ ശരിക്കും ഉണരുന്നതും. ഒരു തണുത്ത വൈകുന്നേരത്തിലാണ് നമ്മൾ ഉറങ്ങുന്നതും അല്ലേ. സോ ഈ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പാട്ടിലൂടെ തന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ അല്ലേ.

0: Stay tuned with
1: VibeFM 104.6.
2: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായതിന്റെ പുറകില്.
1: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടൻ ഇല്ലേ?
2: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
1: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
2: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
1: ഞാൻ പിടിച്ചോ. 2102474265.
0: ദി ബിരിയാണി കമ്പനി, ദി റിയൽ ടേസ്റ്റ് ഓഫ് കേരള ക്വിസീൻസ്. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർ

0: 104.6 കുറേ നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകില്.
0: ഇതിലാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.
3: യെസ്, ഇനി സ്നേഹത്തിന്റെ സമയമാണ് കേട്ടോ. യെസ്, വിത്ത് ലവ് ഒരു പാട്ടിനുള്ള സമയമാണ്. കൂടെ ഞാൻ ടാനിയാ. ദിസ് ഈസ് വൈബ് ഫോർ 104.6. ഇവിടെ എല്ലാം വൈബ് ആണ്. ഇന്നും നിങ്ങൾക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി തൊട്ട് എല്ലാ ദിവസത്തും നമ്മുടെ ഷോയിലും നിങ്ങൾക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വെറുതെ വേണമെങ്കിലും സോങ് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ആണ് അവർക്ക് വേണ്ടി വരുന്നതെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾക്കൊരു സർപ്രൈസ് പോലെ ദാ ഇവിടെ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതുമല്ല, സ്വന്തമായിട്ട് എനിക്കൊരു സോങ് എനിക്ക് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്യാട്ടോ. കാര്യം ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന് ഫോൺ എടുക്കുക, ദേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് ഏത് പാട്ടാണ് വേണ്ടതെന്നും ആർക്കാണ് ഡെഡിക്കേഷൻ എന്നും നിങ്ങളുടെ പേരും ഒന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻ കേസ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഈ പാട്ടിനുണ്ടെങ്കിൽ അതും നമുക്കൊരു വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കത് ഒരുമിച്ച് പ്ലേ ചെയ്ത് ആ സോങ് ഡെഡിക്കേഷൻ ഒരുമിച്ച് കളർഫുൾ ആക്കാം കേട്ടോ. സോ നമ്മുടെ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കണ്ട. വിത്ത് ലവ് ഒരു പാട്ടിലേക്ക് എല്ലാവർക്കും ഒരു ഗ്രാൻഡ് വെൽക്കം കേട്ടോ.

0: 104.6. കുറെ നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായിരുന്നു പുറകിൽ.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ.
2: 210-247-4265. The Biryani Company, the real taste of Kerala cuisines. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം വൈബ് ആണ്. കലക്കൻ റീചാർജ്.
3: ഹാ, വിത്ത് ലവ്. ഒരു പാട്ടിലേക്കാണ് ദേ

0: പോവാൻ പോകുന്നത് കൂടിഞ്ഞാറ്റാറിയാ. ദിസ് ഈസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്.
1: With love, ഒരു പാട്ട് with RJ താനിയ.
2: ഹായ് ടാനിയ, എന്റെ പേര് ചിത്ര എന്നാണ്. എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്, ഒരു വയസ്സായിരിക്കാണ്. അപ്പൊ അതിന്റെ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഞങ്ങള്. എന്റെ മോളുടെ പേര് നേഹൽ എന്നാണ്. ഞങ്ങള് വീട്ടിലെല്ലാവരും അവളെ വിളിക്കുന്നത് അമ്മാളു എന്നാണ്. സോ അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാട്ട് എന്ന് പറയുന്നത് ഓലത്തുമ്പത്തിരുന്നു എല്ലാടും ചില ഭയങ്കര. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അവൾക്കും ആക്ച്വലി ഞാന് കുളിപ്പിക്കുന്നൊക്കെ സമയത്ത് ആ പാട്ടൊക്കെ ചുമ്മാ പാടും, അതൊക്കെ കേട്ടിരിക്കാൻ ഇഷ്ടമാണ്. ഈവൻ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിലും ആ പാട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരുന്ന് കഴിച്ചോളും, സമാധാനമായിട്ട് നല്ല കുട്ടിയായിട്ടൊക്കെ ഇരുന്ന് കഴിച്ചോളും. സോ അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പോ ബർത്ത്ഡേ ആയിട്ട് ഞാൻ എന്റെ മൂക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ട് എന്ന് പറയുന്നത് ഓലത്തുമ്പത്തിരുന്നു എന്നാണ്.
0: ആഹാ, അപ്പൊ ദേ നമ്മുടെ അമ്മാളോന് വേണ്ടിയിട്ടാണ് കേട്ടോ ദേ നമ്മൾ ആദ്യമായിട്ട് വിത്ത് ലവിൽ ഒരു പാട്ട് നമ്മള് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചിത്രയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചിത്രയുടെ സ്വന്തം കുഞ്ഞുമോള്, ചെറിയ മോള് ആദ്യത്തെ ബർത്ത്ഡേ ആണ് അമ്മാളുവിന്റെ. നേഹൽ എന്ന അമ്മാളുവിന്റെ ബർത്ത്ഡേക്ക് ദേ നമ്മൾ എല്ലാവരും ഒരുമിച്ച് വിഷയാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മാളു. നേഹൽ എന്തൊക്കെ പേര് വിളിക്കണം അല്ലേ? സോ അമ്മാളുവിന്റെ പ്രിയപ്പെട്ട ഓലത്തുമ്പത്തിരുന്ന് ഉയലാടും എന്ന പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം.

0: 104.6 കുറേ നേരായല്ലോ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ.
1: ഒന്നും പറയണ്ട, ബർത്ത്ഡേ പാർട്ടിയാ. ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാൻ ഏറ്റുപോയി കുറച്ച് ദിവസമായില്ലേ പുറകിൽ.
0: ഇതിനാണോ ഇത്ര ടൈം വേസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ സിമൻ ചേട്ടനില്ലേ?
1: സിമൻ ചേട്ടനോ? പറഞ്ഞേ പറഞ്ഞേ.
0: നമ്മുടെ ബിരിയാണി കമ്പനി സിമൻ ചേട്ടൻ നാട്ടിലെ ഫുഡ് ഒന്നും മിസ് ചെയ്യില്ല. ഫുൾ ഓഫ് കേരള ഫ്ലേവർ.
1: അടിപൊളി. ദിസ് ഇസ് വാട്ട് എക്സാക്ട്ലി ഐ എം ലുക്കിംഗ്. നമ്പർ പറഞ്ഞേ.
0: ഞാൻ പിടിച്ചോ. 0210-247-4265.
2: The Biryani Company, the real taste of Kerala cuisine. Vibe FM 104.6. Hey, ഇവിടെ എല്ലാം vibe ആണ്. കലക്കൻ റീചാർജ്.
3: ഇതുപോലെ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി കളർഫുൾ ആക്കാൻ, വൈബ് ആക്കാനായിട്ട് നമ്മുടെ വൈബ് എഫ്എമ്മിൽ ഇപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ന്യൂ സെഗ്മെന്റ് ആണ് വിത്ത് ലവ് ഒരു പാട്ട്. ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. സോ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ത്രൂ ആണ്. അവിടെ

മെസ്സേജ് അയച്ചാൽ മതി, വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചാൽ അത്രയും നല്ലത് കേട്ടോ. സോ ഇനി തൊട്ട് നിങ്ങളുടെ ലവ്ഡ് വൺസിന്റെ ഓരോ ദിവസവും നമുക്ക് കൂടുതൽ സൂപ്പർ ഹിറ്റ് ആക്കാം, ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകളിലൂടെ. സോ സോങ് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി നിങ്ങൾക്കിതാ ഇവിടെ പാട്ട് പ്ലേ ചെയ്യിക്കാവുന്നതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സോങ് ഡിമാൻഡ് ചെയ്യാവുന്നതാണ്, ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത ദിവസം കൂടുതൽ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മിക്സ് ടേപ്പ് മോർണിംഗ്സിൽ രാവിലെ കൃത്യം 7 മണിക്ക് ഞാൻ എത്തുന്നതായിരിക്കും കേട്ടോ. സോ അതുവരെ കൂടെ ഞാൻ ടാനിയ, ദിസ് ഇസ് വൈബ് ഫ്രം 104.6. ഇവിടെ എല്ലാം വൈബാണ്.